ശ്രീ പരാഭവ നാമ സംവത്സരം ആഷാഢമാസം ശുക്ലപക്ഷം ദക്ഷിണായനം ശുദ്ധ സപ്തമി ജൂലൈ നെല 20వ తేదీ ఈరోజు సోమవారం

നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകമാസം 4ാം തീയതി തിങ്കളാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. യുവവാണി, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 6:15 MV ബംബുക്ക സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45 ഷഹീദ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. MV രംഗത്ത് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും.

എം വി കമോട്ട ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെടും. അവിടെ നിന്നും ശ്രീവിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരായ് ദ്വീപിലേക്ക് എം വി റാണിച്ചങ്ക നാളെ വൈകുന്നേരം 5 യാത്ര പോകും. സ്വരായ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 22 ബുധനാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുര നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ് വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO എയർപോഡ്ബ്ലെയർ അറ്റ് ദ റേറ്റ് ഓഫ് പ്രസാർ ഭാരതി .gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപ്പര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: नमस्ते कविता, अच्छा लगा कि आप आयुष्मान आरोग्य मंदिर में सर्विकल कैंसर की जांच के लिए आईं।
3: अरे दीदी, मेरी बेटी ने मुझे प्रोत्साहित किया।
2: आपकी बेटी तो बहुत समझदार है। बेटा, तुम कितने साल की हो?
3: मैं 14 साल की हूँ।
2: अब आपको अपनी बेटी को सर्विकल कैंसर से बचाने के लिए टीका लगवाने लाना होगा।
3: क्या कैंसर के लिए भी टीका होता है?
2: हाँ, ये एक ऐसा कैंसर है जिससे HPV की वैक्सीन के जरिए बचाव किया जा सकता है।
3: धन्यवाद दीदी।
2: जरूर, अपनी बेटी को HPV का टीका लगवाने के लिए वैक्सीन पोर्टल UWIN पर रजिस्टर करना मत भूलना।
4: भारत सरकार ने सर्विकल कैंसर से बचाव के लिए 14 साल की लड़कियों के टीकाकरण को सरकारी स्वास्थ्य केंद्रों पर निशुल्क उपलब्ध किया है। आज ही www.uwin

ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂലൈ 20-നാണ് ലോക ചെസ് ദിനമായി ആചരിക്കുന്നത്. 1924 ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. ഈ ദിനം ചെസ് കളിക്കാരെയും ആരാധകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. ചെസ് കളിക്കുന്നതിലൂടെ നമ്മുടെ ഓർമ്മശക്തി, പ്രശ്നപരിഹാര കഴിവുകൾ, ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കും. കൂടാതെ ഇന്ന് ലോക ചന്ദ്രദിനമായും ആചരിക്കുന്നു. മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 20 അന്താരാഷ്ട്ര ചന്ദ്രദിനമായി തിരഞ്ഞെടുത്തു. അപ്പോളോ 11 ദൗത്യത്തിലൂടെയാണ് ഇത് നേടിയത്. ഈ ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യ മനുഷ്യരായി കാലുകുത്തി. ഇത് ചന്ദ്രപര്യവേഷണത്തിൽ ഒരു ചരിത്ര നേട്ടം കുറിക്കുകയും ഭാവി ഗവേഷണത്തിനും കണ്ടെത്തലിനും വഴിയൊരുക്കുകയും ചെയ്തു. ചന്ദ്രന്റെ പര്യവേഷണത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനാണ് അന്താരാഷ്ട്ര ചന്ദ്രദിനം പ്രഖ്യാപിച്ചത്. സുസ്ഥിരമായ ചന്ദ്രപര്യവേഷണത്തെയും ഉപയോഗത്തെയും കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണി

പ്രിയ യുവസുഹൃത്തുക്കളെ, ജീവിതം ഒരു വിജയയാത്രയാണ്. അതിനായി നമ്മൾ ചിന്തകളെ പോസിറ്റീവാക്കണം. നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ടെന്നും അത് നമ്മെ മുന്നോട്ട് നയിക്കുമെന്നും മനസ്സിലാക്കണം. സന്തോഷം, ധൈര്യം, പ്രതീക്ഷ എന്നിവയോടെ മുന്നോട്ടു പോയാൽ വിജയം നമ്മെ തേടിയെത്തും. എല്ലാ കാര്യങ്ങളിലും നല്ല വശം കാണാൻ ശ്രമിക്കുക. പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും ഒരു വെല്ലുവിളിയായി കാണുക. അത് നമ്മെ കൂടുതൽ ശക്തരാക്കും. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ദിശ നൽകുകയും നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. വലിയ സ്വപ്നങ്ങൾ കാണുക. അത് നമ്മെ ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്ക് നയിക്കും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് പ്രവർത്തിക്കാനും നേടിയെടുക്കാനും സാധിക്കും. പരാജയങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. അത് വെറുമൊരു അവസരമാണ്, മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണ്. നിങ്ങളുടെ കഴിവുകളെയും ശേഷിയെയും വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. അത് നമ്മെ വിജയികളാക്കും. മറ്റുള്ളവരെ സഹായിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. അത് നമ്മെ സന്തോഷവാന്മാരാക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യും. സമയം വളരെ വിലപ്പെട്ടതാണ്. അത് ശരിയായി ഉപയോഗിക്കുക. എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുക. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. അത് നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്മളിൽ ഏറെ പേർക്കെങ്കിലും ലോകം സങ്കീർണമായ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങളെ നേരിടാനും അതിനെ മറികടക്കാനുമുള്ള ഒരു പോസിറ്റീവ് ചിന്ത നാം നമ്മളിലേക്ക് കടത്തിവിടുക മാത്രം മതി. പ്രശ്നങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നത് കാണാം. ജീവിതത്തിൽ നാം ഏത് ദുരിതാവസ്ഥയിൽ അകപ്പെട്ടാലും പരിശ്രമം കൊണ്ട് ജീവിതത്തിൽ വീണ്ടും ഉയർച്ചയുടെ പടവുകൾ കയറാൻ സാധിക്കും. വിശാലമായി ചിന്തിക്കുക. എപ്പോഴും പോസിറ്റീവായി ഇരിക്കുക. നമ്മുടെ പ്രവൃത്തികളിൽ 100% ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആഗ്രഹിച്ചിടത്ത് എത്താനും നിങ്ങൾക്ക് സാധിക്കും. ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക. തികഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങുക. വിജയത്തെ തിരിച്ചറിയാത്തവർക്ക് മാത്രമാണ് പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിജയം മാത്രം മതി എന്ന് കരുതി മുന്നോട്ടു പോകുക. ജീവിതം നല്ലൊരു അധ്യാപകനാണ്. കാരണം നിങ്ങളൊരു പാഠം നന്നായി പഠിച്ചില്ലെങ്കിൽ ആ പാഠം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓർക്കുക, അലിവില്ലെങ്കിൽ, അറിവും വിവേകമില്ലെങ്കിൽ വിദ്യാഭ്യാസവും വെറും ശൂന്യമാണ്. നിങ്ങൾക്കായി ജീവിക്കുക. നിങ്ങൾക്കായി പ്രവർത്തിക്കുക. പ്രശ്നങ്ങളിൽ

ും പ്രതിസന്ധികളിലേക്കും നോക്കി ആകുലപ്പെടാതെ അവ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവോടെ സ്വീകരിക്കാൻ കഴിഞ്ഞാലേ എപ്പോഴും ജീവിതം പ്രകാശമാനമാവുകയുള്ളൂ. ഇനി യുവ സുഹൃത്തുക്കൾക്കായി ഇതാ തൊഴിലവസര വാർത്തകൾ.

കേന്ദ്ര പൊതുമേഖല ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമായ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അസിസ്റ്റന്റ് ക്ലാസ് 3 തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ആകെ 500 ഒഴിവുകളാണുള്ളത്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 7 ഓഗസ്റ്റ്. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. 2026 ജൂലൈ 1 ബിരുദം പൂർത്തിയാക്കിയിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ, വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് നിർബന്ധമാണ്. അന്തിമ തിരഞ്ഞെടുപ്പിനു മുൻപ് പ്രാദേശിക ഭാഷാ പരീക്ഷ നടത്തും. പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. സർക്കാർ നിയമങ്ങളനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് www.nationalinsurance.nic.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. NDPC യുടെ അനുബന്ധ സ്ഥാപനമായ ഗ്രീൻ എനർജി ലിമിറ്റഡ് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആകെ 114 ഒഴിവുകളാണുള്ളത്. റിന്യൂവൽ എനർജി മേഖലയിലെ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. വിവിധ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഡിപ്ലോമ, ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31 ജൂലൈ. അസിസ്റ്റന്റ് എഞ്ചിനീയർ 100, ഡെപ്യൂട്ടി ജനറൽ മാനേജർ 14 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ളവർ www.ngel.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. വനിതകൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനുള്ള മികച്ച അവസരം. അവിവാഹിതരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കമ്മീഷൻഡ് ഓഫീസറായി പ്രവേശനം നേടാം. www.joinindianarmy.nic.in വഴി ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 6 ഓഗസ്റ്റ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം സയന്റിസ്റ്റ് ബി തസ്തികയിൽ നിയമനം നടത്തുന്നു. 133 ഒഴിവുകളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് www.crtin.org.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7 ഓഗസ്റ്റ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അഥവാ NCESS തിരുവനന്തപുരം ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ആകെ 2 ഒഴിവുകളാണുള്ളത്. ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 3 ഓഗസ്റ്റ്. വിശദവിവരങ്ങൾക്ക് www.ncess.gov.in എന്ന വെബ്സൈറ്റ് കാണുക. കേന്ദ്ര നിയമനീതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആകെ 42 ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഒഴിവുകളാണുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. www.itat.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 17 ഓഗസ്റ്റ്.

സുദീപ് കുമാറും ജ്യോത്സനയും ചേർന്ന് പാടിയ ശൃംഗാരവേലൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എഞ്ചിനീയറിംഗ് മേഖല ഇപ്പോൾ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളും പരമ്പരാഗത മേഖലകളിലെ പുത്തൻ ആശയങ്ങളും ചേർന്ന് നിരവധി തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്കായി തുറന്നു തരുന്നത്. ശാസ്ത്രവും ഗണിതശാസ്ത്രവും ഉപയോഗിച്ച് യന്ത്രങ്ങൾ, ഘടനകൾ, സംവിധാനങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എഞ്ചിനീയറിംഗ്. നിർമ്മാണം, സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം എന്നിവയുൾപ്പെടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ സ്വാധീനമുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ലോകത്ത് എല്ലായിടത്തും പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കുകയാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രധാന തൊഴിലവസരങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. കമ്പ്യൂട്ടറുകളെ സ്വന്തമായി ചിന്തിക്കാനും കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കുന്ന ശാസ്ത്രശാഖയാണിത്. ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, ബിസിനസ് എന്നീ മേഖലകളിൽ AI എഞ്ചിനീയർമാർക്ക് വലിയ ഡിമാൻഡാണ്. ഡേറ്റ സയൻസ് ആൻഡ് ബിഗ് ഡേറ്റ. ഇന്ന് ബിസിനസ്സുകൾക്ക് ഏറ്റവും വിലപ്പെട്ടത് വിവരങ്ങളാണ്. കോടിക്കണക്കിന് വരുന്ന വിവരങ്ങൾ ശേഖരിക്കാനും അത് വിശകലനം ചെയ്ത് കമ്പനികൾക്ക് വളരാൻ വേണ്ട തന്ത്രങ്ങൾ രൂപീകരിക്കാനും ഡേറ്റ എഞ്ചിനീയർമാർ സഹായിക്കുന്നു. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. യന്ത്രങ്ങളുടെ സഹായത്തോടെ ജോലികൾ വേഗത്തിലും കൃത്യതയിലും ചെയ്തു തീർക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. നിർമ്മാണശാലകൾ, കൃഷി,

ആരോഗ്യരംഗം എന്നിവിടങ്ങളിൽ റോബോട്ടിക്സ് എഞ്ചിനീയർമാർക്ക് നിരവധി അവസരങ്ങളുണ്ട്. സൈബർ സുരക്ഷ. ലോകം ഡിജിറ്റലായതോടെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ചോരാതെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹാക്കർമാരിൽ നിന്നും ഡേറ്റ സംരക്ഷിക്കാൻ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർമാരുടെ സേവനം എല്ലാ വലിയ കമ്പനികളും ഉപയോഗിക്കുന്നു. പുനരുപയോഗ ഊർജ എഞ്ചിനീയറിംഗ്. സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന സോളാർ, വിൻഡ് പവർ പ്രോജക്റ്റുകൾ ഇന്ന് വളരെ വേഗത്തിൽ വളരുന്നു. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താൻ ഈ എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സിവിൽ എഞ്ചിനീയറിംഗ്. പരമ്പരാഗത സിവിൽ എഞ്ചിനീയറിംഗ് ഇന്ന് സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുന്നതിലേക്ക് മാറി. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ സിവിൽ എഞ്ചിനീയർമാർക്ക് പുത്തൻ അവസരങ്ങളുണ്ട്. ലോകം മുന്നോട്ട് കുതിക്കുന്നതിനൊപ്പം തൊഴിൽ മേഖലകളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പരിചിതമല്ലാതിരുന്ന ചില പഠനശാഖകൾ ഇന്ന് സാങ്കേതിക തൊഴിലുകളെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറി. ടെക്നോളജി മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുമ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയും പുതിയ രൂപം കൈക്കൊള്ളുന്നു. AI, സൈബർ സുരക്ഷ, ഡേറ്റ സയൻസ്, സ്മാർട്ട് സിസ്റ്റം എന്നിങ്ങനെ പുത്തൻ ശാഖകൾ പ്രധാന തൊഴിൽ ശാഖയായി വളർന്നു കഴിഞ്ഞു. ഈ വളർച്ചയോടൊപ്പം കുതിക്കാൻ മികച്ച അക്കാദമിക് പരിശീലനം വേണം. 12-ാം ക്ലാസ് കഴിയുമ്പോൾ അതിനുള്ള ശ്രമം തുടങ്ങണം. നവീകരണം, സാങ്കേതിക വിദ്യ, വ്യവസായ വികസനം എന്നിവയിലൂടെ ആധുനിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ എഞ്ചിനീയറിംഗ് നിർണായക പങ്കു തുടരുന്നു. എഞ്ചിനീയറിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് വെറുമൊരു തീരുമാനം മാത്രമല്ല, നാളെയുടെ സാധ്യതകളിലേക്കുള്ള നിക്ഷേപമാണ്. സാങ്കേതിക വിദ്യ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പഠനശാഖകളുടെ പേരുകളേക്കാൾ പ്രധാനം പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരിക്കണം. ഭാവിയിലെ തൊഴിൽ മേഖലകൾ അറിവിനൊപ്പം നവീകരണ ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും പഠിക്കാനുള്ള മനസ്സും ആവശ്യപ്പെടുന്നു. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിലവിലെ ട്രെൻഡുകൾ മാത്രം പിന്തുടരുന്നതിനു പകരം സ്വന്തം താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും ദീർഘകാല ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ വഴികൾ അന്വേഷിക്കുക. കൗതുകത്തോടെയും ആത്മവിശ്വാസത്തോടെയും പഠിക്കാൻ തയ്യാറാകുന്നവർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ലോകം എന്നും പുതിയ സാധ്യതകൾ തുറന്നിടും. ഇനിയൊരു ഗാനം. ചിത്രം മഴവില്ലേ. പാടിയത് KS ചിത്ര.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.